ഉത്സാഹത്തോടെയായിരിക്കും ഈ ഒരു മൺഡേനെ വെൽക്കം ചെയ്യുന്നത്. കാര്യമൊന്നുമല്ല, ഇന്ന് കുട്ടികളുടെ ക്ലാസ് തുറക്കുന്ന ദിവസമാണ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർച്ചയും മിറയും ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. സോ കുട്ടികളുടെ ഒരു ക്ലാസ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീലിംഗ് ആണല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പുതിയ ബാഗ്, പുതിയ ഷൂസ്, പുതിയ കൊട, പുതിയ പുസ്തകങ്ങൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്, പുതിയ ടീച്ചേഴ്സ്, അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഡേയുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും കേട്ടോ. സോ ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ നമ്മളും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും. 2 മാസത്തെ ആ വീട്ടിലിരുന്നുള്ള കളിയും ചിരിയും തമാശയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഫ്രണ്ട്സിനെ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കൊക്കെ കേട്ട് നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവ് ആക്കിയിട്ട് തിരിച്ചുവരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിലെ PHSC വിഭാഗം പ്രിൻസിപ്പൽ അനിത എമ്മയാണ്. വീണ്ടും ഒരു സ്കൂൾ വർഷം June 2 ആരംഭിക്കുകയാണ്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടിയെത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന പ്രിയ വിദ്യാർത്ഥികൾക്കും സ്നേഹാശംസകൾ നേരുന്നു. ഒപ്പം മരുന്നെന്ന ലഹരിയോട് നോ പറയൂ, പഠനമെന്ന ലഹരിയെ ചേർത്ത് പിടിക്കൂ. ആശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇന്ന് അക്ഷരം കുറിക്കാനായിട്ട് പുറപ്പെടുന്ന എല്ലാ കുരുന്നുകൾക്കും മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിനൊക്കെയും എൻ്റെ വകയും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണല്ലേ ഫസ്റ്റ് ഡേ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ. നമുക്ക് ഭയങ്കര ഒരു അനുഭൂതിയായിരിക്കും. ഈ സ്കൂളിലത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാനാവില്ല. പ്രത്യേകമായിട്ട് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ലഞ്ച് ബോക്സ് പൊട്ടിക്കുന്നതായിരിക്കും. ഈ കുട്ടികൾക്കിടയിൽ എന്ത് ജാതി എന്ത് മതം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എല്ലാ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരി കഴിക്കുന്ന ഒരു സുഖം. പിന്നീട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എത്ര ലഞ്ച് ബോക്സ് കിട്ടിയാലും ആ ഒരു അനുഭൂതി ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഒരു ചോറും ചമ്മന്തി ആയിരിക്കും, പക്ഷേ ആ ഒരു ചമ്മന്തിയുടെ സ്വാദ് പോലും സുഹൃത്തുക്കളെല്ലാവരും കൂടെ കൂട്ടം കൂടിയിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സംതിങ് ഡിഫറെൻ്റ് ആണല്ലേ. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. കാര്യം ശരിക്കും വിശന്നിട്ടല്ല, കൂതി മൂത്തിട്ടൊരു ചെറിയ വിശപ്പാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാ കുട്ടികൾക്കും നേർന്നുകൊണ്ട് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ ഒക്കെ ക്ലാസ് തുടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ദാ പിടിച്ചോളൂ. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ? ഐ റിപ്പീറ്റ്, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയാണ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് എന്തായാലും നമുക്കൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. സോ ഇന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത് വേദാന്ത് ആണ്. വേദാന്തിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സ്വപ്നയുടെ ബർത്ത്ഡേ ആണ്. സോ സ്വപ്ന കുട്ടി, വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും

എനിക്ക് പാട്ടിനോട് വളരെ ലഹരിയാണ്, ഡാൻസിനോട്, ആക്ടിങ്ങിനോടൊക്കെ വല്ലാത്ത ലഹരിയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷി മീറ. ഈ ലഹരി പാട്ടിനോടും ഡാൻസിനോടും ആക്ടിങ്ങിനോടൊക്കെ ആണെങ്കിൽ അത് ഓക്കെ ആണ് കേട്ടോ. പക്ഷേ ലഹരി വേറെ എന്തെങ്കിലും വസ്തുക്കളോടാണെങ്കിൽ അത് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ. ശരിക്കും മയക്കുമരുന്ന് കേസുകൾ ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അലേർട്ട് ആവേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

0: ഞാൻ എ പ്രസാദ്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതിയ കാലത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പഠനം ഒരു വിസ്മയാനുഭവമാക്കി മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ. ആശംസകൾ നേരുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ഇങ്ങനെ ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഈ ലഹരി വേട്ടയ്ക്ക് തുഫാൻ പദ്ധതിയുമായിട്ട് പോലീസ് ഇറങ്ങുമ്പോൾ ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണത്രേ. 3 വർഷത്തിനിടെ എക്സൈസ് വകുപ്പ് മാത്രം MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 2208 കേസുകളാണത്രേ. ഓ മൈ ഗോഡ്. അതുപോലെ തന്നെ 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ 612 കേസുകളായിരുന്നു. കൂടാതെ തൊട്ടടുത്ത വർഷം ഇത് 588 2025 ഏപ്രിൽ മുതൽ 2026 മെയ് വരെ കേസുകൾ 1008 ഉയർന്നിരുന്നു. മുൻ വർഷത്തേക്കാൾ ഏകദേശം ഇരട്ടി, അതായത് 944 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 3 വർഷത്തിനിടെ ഇത്തരം കേസുകളിൽ 2096 പേരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പിടികൂടിയവരുടെ കണക്ക് കൂടി ചേർക്കുമ്പോൾ ഇത്തരം കേസുകളുടെ എണ്ണം ഭയപ്പെടുത്തുന്ന തരത്തിലാണ് കേട്ടോ. സംസാരിക്കാം നമുക്കതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ. ഈ മയക്കുമരുന്ന് കേസുകൾ ഇങ്ങനെ ഇരട്ടിയാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബാംഗ്ലൂർ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് MDMA പോലുള്ള രാസലഹരികൾ കൂടുതലായും സംസ്ഥാനത്ത് എത്തുന്നതെന്നാണ് വിവരങ്ങൾ പറയുന്നത്. കഞ്ചാവ് പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നും ജില്ലയിൽ പിടിക്കപ്പെടുന്നവരിൽ അധികവും ചില്ലറ വിൽപ്പനക്കാരും ഉപയോഗിക്കുന്നവരാണട്ടോ. പിടിയിലാവുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 18-35 ഇടയിൽ പ്രായമുള്ളവരാണ് ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നതിൽ അധികവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസാരിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മയക്കുമരുന്ന് കേസിനോടനുബന്ധമായിട്ട് അറസ്റ്റിലാവുന്നവര് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ ആളുകൾ കൂടുന്ന ടൗൺ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ മയക്കുമരുന്ന് വിൽപ്പന. ലഹരി കേസുകളിൽ പിടിയിലാവുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണവും കൂടി ഇങ്ങനെ വരികയാണ് കേട്ടോ. ലഹരി കേസുകളിൽ അവസാന കണ്ണികളാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള അന്വേഷണം വലിയൊരു വെല്ലുവിളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്വേഷണം പലപ്പോഴും ആദ്യ രണ്ട് കണ്ണികളിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോവാനും ചാൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ, കേസുകളിൽ ഉൾപ്പെടുന്നവരെ പിടികൂടാൻ യഥാസമയം ലൊക്കേഷൻ അറിയാനും ഫോൺ വിളി വിവരങ്ങൾ എടുക്കുവാനും ഉള്ള സാങ്കേതിക കുരുക്കുകളാണ് കേട്ടോ. മാത്രവുമല്ല, പിടിക്കപ്പെടുന്നവരിൽ നിന്ന് കണ്ടെത്തുന്നത് ചെറിയ അളവിലായതിനാൽ പിഴയടച്ച് ജാമ്യത്തിൽ പോരാനുള്ള സാഹചര്യം ഏറെയുമാണ്. ഇത് മനസ്സിലാക്കിയാണ് പ്രവർത്തനങ്ങൾ അധികവും. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: ലഹര സപ്നോ കി കൈസെ ഗിനൂ.

നമസ്കാരം, ഞാൻ ഡോക്ടർ ബിന്ദു കെ പി, പ്രധാനാധ്യാപിക, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ തൃശൂർ. ജൂൺ 1 ഒരു പുതിയ അക്കാദമിക വർഷം ആരംഭിക്കുന്നു. വിദ്യാലയത്തിൽ അറിവ് തേടിയെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പുതുവർഷം എല്ലാ ആശംസകളും നേരുന്നു. അറിവിന്റെ പുതിയ ചക്രവാള സീമകളിലെത്താൻ നിങ്ങളേവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, സമൂഹത്തിന്റെ, നാടിന്റെ പൊന്നോമനകളായി നിങ്ങൾ വളരട്ടെ. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നാട് അറിയപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല എന്ന ആശംസയോടുകൂടി വിട പറയട്ടെ. നന്ദി, നമസ്കാരം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ മയക്കുമരുന്ന് കേസുകൾ ഇങ്ങനെ ഇരട്ടിയാവുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അല്ലേ. ഈ ലഹരി ഉപയോഗം തടയാനും ബോധവൽക്കരണത്തിനുമായിട്ട് എക്സൈസിന്റെ നേതൃത്വത്തിൽ വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി 96 കോളേജുകളിൽ നേർക്കൂട്ടം ക്ലബ്ബുകളും 50 കോളേജ് ഹോസ്റ്റലുകളിൽ ശ്രദ്ധാ ക്ലബ്ബുകളും ഉണ്ട് കേട്ടോ. ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയോട് ചേർന്ന് എക്സൈസിന്റെ നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ചെയ്തത് നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു തെറ്റിലോട്ട് പോവാതിരിക്കാനാണ്. എപ്പോഴും പറയുന്ന പോലെ ലഹരി എന്നുള്ളത് നമ്മൾ വേറെ എന്തെങ്കിലേക്കും ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ പോകുമെന്നാണ് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ ഹേന, ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെല്ലാവരും ആവേശപൂർവ്വം സ്കൂളിലേക്ക് എത്തി പുതിയ അറിവിന്റെ പുതിയ ലോകങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർച്ച് മീറയാണ് നിങ്ങളോടൊപ്പം. വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ സ്കൂൾ തുറക്കാനായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ലഹരി വിമുക്തമായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കണമെന്നാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഇരു കൈകൾ ചേർത്ത് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നമ്മുടെ തലമുറയെ ലഹരിയിൽ നിന്നും വിമുക്തരാക്കാനായിട്ട് സാധിക്കും. ലഹരി എന്ന് പറയുന്നത് പഠനമാവട്ടെ നമ്മുടെ ലഹരി, കലയാവട്ടെ നമ്മുടെ ലഹരി, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ആവട്ടെ നമ്മുടെ ലഹരി, നമുക്ക് വെർത്ത് ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഹരിയാവട്ടെ. ബാക്കി മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കളൊക്കെ ലഹരി വിമുക്തമാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കലാലയത്തിന്റെ ആരംഭത്തിൽ പ്രതിജ്ഞയെടുക്കാം. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ് ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് എസ് എം എസ് ക്വസ്റ്റിൻ്റെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ഷേബ് മിറ ഓൺ മോർണിംഗ് വെൽ. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഒന്നും കൂടെ ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ചോദ്യം എന്താ പിടിച്ചോളൂ, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ. ഐ റിപ്പീറ്റ്, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. എന്താണല്ലേ, എല്ലാവരും അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസത്തെ ഇങ്ങനെ വരവേറ്റിരിക്കുകയാണ്. മൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഒരു മടി പിടിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത നിറഞ്ഞാണ്. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലോട്ട് വീണ്ടും 2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂളിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു. ചില കുഞ്ഞു കുരുന്നുകളുണ്ടല്ലോ, ശരിക്കും ആദ്യമായിട്ട് സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ചിലപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് പാരൻസിൽ നിന്നൊന്നും മാറി നിൽക്കുമ്പോൾ കരച്ചിലും സങ്കടവും അതൊക്കെ വേറൊരു ഫീലാണല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ശരിക്കും തിരിച്ചു കിട്ടാത്ത കുറേ നല്ല ഓർമ്മകളായിരിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാ കുഞ്ഞു കുരുന്നുകൾക്കും ഉണ്ടാവട്ടെ. നാവിൽ അക്ഷരം, അക്ഷരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, നാവിൽ അക്ഷരം എന്നും ഉണ്ടാവട്ടെ, നമുക്ക് ദൈവാനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: നമസ്കാരം, ഞാൻ ലിസി ജോസഫ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് PHSC വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹാശംസകൾ നേരുന്നു. ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമിക്കുന്നതോടൊപ്പം നല്ല സൗഹൃദങ്ങൾ, നല്ല ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും വിദ്യാഭ്യാസത്തിലൂടെ നല്ല വ്യക്തികളായി മാറുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു.
1: My Radio 90 FM.

very very very good morning dear listeners കേട്ട് കൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു 10 മണി ഇന്നത്തെ ഒരു ദിവസം കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ വലിയ ഒന്നാണ് അല്ലേ. 2 മാസത്തെ ലോങ് വെക്കേഷന് ശേഷം ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ദിവസമാണ്. രാവിലെ തന്നെ ചുറ്റുപാടുന്നും തല്ലും ബഹളവും വഴിയിലൊക്കെ കരച്ചിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടാവുക. ആദ്യമായിട്ട് സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുന്നവരും മുതല് കുറച്ച് വർഷങ്ങളായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നവര് വരെ കരച്ചിലും ബഹളാണ്. കാര്യം വേറൊന്നുമില്ല, 2 മാസത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞാല് ചില്ലറ സംഭവം ഒന്നുമില്ല. അത്ര മാത്രം അവർ അർമാദിച്ചിട്ടുണ്ട്. ആ ഒരു അർമാദിച്ച് നടന്ന ആ ഒരു ഇനേർഷ്യയിൽ നിന്ന് ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. പക്ഷെ ചിലർക്കൊക്കെ സ്കൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഫ്രണ്ട്സിനെ കാണാനുള്ള ഒരു ത്വര ഉണ്ടാവും, ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പഠിക്കാനുള്ള ഒരു ആഗ്രഹം പോലെയൊക്കെ അവർ പുറമേ നിന്ന് കാണിക്കുന്നുണ്ടെങ്കിലും സത്യത്തില് അവിടെ പോയി ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ സന്തോഷം. ഇപ്പോ എന്നല്ല, നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരുന്നു സന്തോഷം അല്ലേ. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുഞ്ഞു കുരുന്നുകൾക്കും ആശംസകൾ നേരെയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡി എസ് മനു, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം, തൃശൂർ മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ. 2026 അധ്യയന വർഷത്തിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി ജീവിതം നല്ല ഓർമ്മകളും നേട്ടങ്ങളും അനുഭവങ്ങളും നിറഞ്ഞതാകട്ടെ. പഠനത്തിലും ജീവിതത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back and very good morning, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാളെ കണ്ടു കേട്ടോ. എന്നെ ആള് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാണ് ഉണ്ടായത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. ഇപ്പോഴും നമ്മളെയൊക്കെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. പലപ്പോഴും പലയിടത്തും വെച്ചിട്ട് നമ്മളിതുപോലെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാറുണ്ട് അല്ലേ, കണ്ടുമുട്ടാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷമുള്ള പഴയ സൗഹൃദങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കുളിര് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നമ്മള് ഗേൾസിന് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പറയണത്. പക്ഷെ ബോയ്സിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ കുറച്ചധികം പാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആളെ കണ്ടൊഴുക്കി ഞാൻ ബബ്ബ പഠിച്ചു നിന്നത് കേട്ടോ. എങ്കിലും എനിക്ക് സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടപ്പോ ഓർത്തു സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മൾ എത്ര പേര് ഇതുപോലെ കൂടെ പഠിച്ചൊരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം പുതുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജെ അഞ്ജലി. നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചധികം ബുദ്ധി പ്രയോഗിക്കേണ്ടതാണ്. അതായത് ഒരു GK ക്വസ്റ്റിൻ ആണ് വരുന്നത്. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ? മിൽക്കി വേയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റിൻ. കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് വേണം ഉത്തരം അയക്കാനായിട്ട്. ഉത്തരം അയക്കുമ്പോൾ എന്തും കൂടി ശ്രദ്ധിക്കണം, കൂട്ടത്തിൽ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. സോ ഉത്തരം അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറഞ്ഞു തരാണ്, 9072879090. വേഗം തന്നെ ഉത്തരം അയക്കുക. ആ ഒരു സമയത്ത് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ കടന്നു പോകുമ്പോൾ 30 വയസ്സില് അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിന്റെ ഒരു മാറ്റത്തിനെ പറ്റിയിട്ട് വായിക്കേണ്ടായി. അവരെ സംബന്ധിച്ചിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് ആഫ്റ്റർ 30 എന്നുള്ളത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അവരൊരു ഹെൽത്ത് അതിന് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട് നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. 20കളിൽ ഉണ്ടായിരുന്ന അതേ എനർജിയും ഫിറ്റ്നസ്സും നമുക്ക് 30കളിലും തുടരുമെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങും. ഹോർമോൺ ചേഞ്ചസ് മുതൽ മെറ്റബോളിസം കുറയുന്നത് വരെ പല കാര്യങ്ങളും കൂടുതൽ കെയർ കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ഫുഡ് കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ള രീതിയല്ല, പകരം ശരീരവും മനസ്സും ഒരുപോലെ കെയർ ചെയ്യുന്ന ലൈഫ് സ്റ്റൈല് വേണം ഈ ഒരു ഏജില് കൊണ്ടു നടക്കാൻ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിജി ജസ്റ്റിൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ. ജൂൺ 1st പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ വളർത്തുവാനും ഈ വർഷം വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയകരവും സന്തോഷകരവുമായ ഒരു പഠന വർഷം ആശംസിക്കുന്നു.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: Yes, Sandy Kudire, va.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് 30 വയസ്സൊക്കെ കഴിഞ്ഞാല് ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. 20 വയസ്സിലുണ്ടായിരുന്ന പോലെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരം അതൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞു. ശരീരത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഉറക്കക്കുറവ്, എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ, ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ശീലം, സ്ട്രെസ്, ഇതൊക്കെ കൂടിയപ്പോ ചെറുപ്പത്തിൽ തോന്നാത്ത പല അസ്വസ്ഥതകളും ഈ 30 വയസ്സിന് ശേഷം നമുക്ക് കണ്ടു തുടങ്ങും. ശരീരത്തിന്റെ ഭാരം കൂടുക, ഡൈജഷൻ ഇഷ്യൂസ്, ക്ഷീണം തോന്നുക, കൊളസ്ട്രോൾ, ഷുഗർ, ബ്ലഡ് പ്രഷർ, അങ്ങനെ തുടങ്ങിയിട്ട് പലവിധം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ 30 കഴിഞ്ഞാല് ഭക്ഷണം വെറും വയറ് നിറയ്ക്കാനായിട്ടല്ല, ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ലൈഫ് സ്റ്റൈലില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ. ഇത്രമാത്രം എന്താണ് നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ എന്നല്ലേ ചിന്തിക്കുന്നേ. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ഞാൻ രാജൻ ജെ പല്ലൻ, തൃശൂർ എം എൽ എ ആണ്. പ്രിയ വിദ്യാർത്ഥികളെ, അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും സജീവമാവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഒരു 30 വയസ്സ് എന്നൊക്കെ പറയുമ്പോ പലർക്കും വണ്ണൊക്കെ വെച്ചിട്ടുണ്ടാവും, വയറൊക്കെ ചാടിയിട്ടുണ്ടാവും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. 30 കഴിഞ്ഞാല് വണ്ണം കൂടിയ ശേഷം കുറയ്ക്കാം എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഫിറ്റ്നസ് സ്ഥിരമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനു വേണ്ടിയിട്ട് ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും നടക്കുക, യോഗ ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, ലൈറ്റ് ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് ചെയ്യാം, സ്ട്രെങ്ത് വ്യായാമങ്ങൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മസിൽ ലൂസ് കുറയ്ക്കാനും ബോഡി ടോൺ നിലനിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലരും ഈ ഒരു ഏജിൽ കുടുംബവും ജോലിയൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. പക്ഷേ ഉറക്കം കുറയുന്നത് നമ്മുടെ ശരീരത്തെ വളരെ വേഴ്സ് ആയിട്ട് ബാധിക്കും. മിനിമം 7 to 8 hours എങ്കിലും ഉറങ്ങുക. ഓവർ സ്ട്രെസ്സിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. സ്വന്തം സന്തോഷം കണ്ടെത്താനുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതും നമ്മുടെ ഒരു ആരോഗ്യത്തിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ശരീരം ശ്രദ്ധിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രായം കൂടുന്നതല്ല പ്രശ്നം, നമ്മുടെ ശരീരം ശ്രദ്ധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ 30 വയസ്സ് എന്ന് പറയുന്നത് ഒരു ഏജ് അലർട്ട് ഒന്നും അല്ല, ശരീരത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം മാത്രമാണ്. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഉറക്കവും അതുപോലെ മെന്റൽ ഹെൽത്തും ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ അത്രയും ഹെൽത്തി ആയിരിക്കും, ഗ്ലോയിങ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്കാണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

അതെ, കഴിഞ്ഞ ദിവസമായിരുന്നു മിസ് യൂണിവേഴ്സ് കേരള 2026 കോമ്പറ്റീഷന്റെ ഫൈനൽ ഡേ. അറിഞ്ഞായിരുന്നു ആരെങ്കിലും അതിലെ വിന്നർ ആരായിരുന്നു എന്നുള്ളത്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. 2026 മിസ് യൂണിവേഴ്സ് കേരള കിരീടം സ്വന്തമാക്കിയത് മാവേലിക്കര സ്വദേശിനിയായിട്ടുള്ള കെസിയ ലിസ് മെജോ ആയിരുന്നു കേട്ടോ. കൊച്ചി ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ച് നടന്ന ആവേശകരമായിട്ടുള്ള ഗ്രാൻഡ് ഫിനാലയിലാണ് കെസിയ ആ ഒരു ഗോൾഡൻ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നേ. ദേശീയ തലത്തിൽ നടക്കുന്ന പ്രമുഖ സൗന്ദര്യ മത്സരമായിട്ടുള്ള മിസ് യൂണിവേഴ്സ് ഇന്ത്യയിൽ കേരളത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ഇനി കെസിയാണ് പങ്കെടുക്കാൻ പോകുന്നത്. ലോ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കെസിയയുടെ പ്രായം വെറും 19 വയസ്സാണ് കേട്ടോ. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു കിരീടം ചൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. തിരിച്ചു വരാം മിസ് യൂണിവേഴ്സ് കേരള 2026 കൂടുതൽ വിശേഷങ്ങളും പങ്കുവയ്ക്കാനായിട്ട്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കെ വി രാമജയൻ, കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ അധ്യയന വർഷത്തിൽ ഓരോ കുട്ടിയുടെയും ലഹരിയാകട്ടെ അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നോളൂ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. മാവേലിക്കരക്കാരി ആണെങ്കിലും കെസിയയുടെ ഇപ്പോഴത്തെ താമസം കൊച്ചിയിലെ പാരന്റ്സിന്റെ കൂടെയാണ് കേട്ടോ. മുൻപ് 2024 മിസ് ടീൻ ഇന്ത്യ കിരീടം കൂടി കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ് കെസിയ. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ടീനേജ് ബ്യൂട്ടി കോൺടെസ്റ്റില് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു താരം കൂടിയാണ് കെസിയ. ആളുടെ ലക്ഷ്യം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആവുക എന്നുള്ളത് തന്നെയാണ്. കെസിയ ടൈറ്റിൽ വിന്നർ ആയപ്പോ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടന്ന ഒരു മത്സരത്തിൽ തൃശൂർ സ്വദേശിനി മാളവിക രാജേന്ദ്ര ദേവ് ആണ് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് റണ്ണർ പദവി കിട്ടിയത് കോട്ടയം സ്വദേശി ലിസ് ജയ്മോൻ ആയിരുന്നു. എന്തായാലും കെസിയയ്ക്ക് എല്ലാവിധ വിശ്വാസവും നേരാണ്. അതോടൊപ്പം തന്നെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഓൾ ദ വെരി ബെസ്റ്റ് കെസിയ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5 കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: നമസ്കാരം. ഞാൻ രോഹിത് നന്ദകുമാർ, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. ഈ വർഷം സ്കൂളിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന എന്റെ പ്രിയ കുരുന്നുകൾക്കും അതുപോലെ അവധിക്കാലത്ത് ശേഷം ഒരു പക്ഷേ ഒരു ഇത്തിരി മടിയോടുകൂടി തിരിച്ചു വരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു നല്ല സ്കൂൾ വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ മഴക്കാലത്ത് ഒരുവിധത്തിലുള്ള അപകടത്തിലും പെടാതെ എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സ്കൂൾ വർഷം ആശംസിക്കുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മളെ ലേഡീസിനെ സംബന്ധിച്ചിട്ട് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അതല്ലാതെ കുറേ സ്ട്രെസ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. എന്തൊക്കെ തിക്കും തിരക്കും ബഹളാ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടാൻ വേണ്ടിയിട്ട്, പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട്, അയേൺ കിട്ടാൻ വേണ്ടിയിട്ട്, ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓട്സ് ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി. ഓട്സും ബദാമും നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് വാഴപ്പഴവും ഈന്തപ്പഴവും പീനട്ട് ബട്ടറും ചേർക്കുക. കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ വെയിറ്റിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ സമയം കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടിയാണ് നമ്മുടെ ഷോ അവസാനിക്കാനായിട്ട് ബാക്കിയുള്ളൂ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിന് ഇതുവരെ ആയിട്ടും ഉത്തരമാക്കാത്ത കുറച്ച് പേര് കൂടിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ. മിൽക്കി വേയിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ. വേഗം തന്നെ ഉത്തരം അയക്കുക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. ഉത്തരം അയക്കുമ്പോൾ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. എല്ലാവരും ഫോണൊക്കെ എടുത്ത് ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമുക്ക് ക്യൂവിൽ കുറച്ചധികം പാട്ടുകളുണ്ട്. ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ ആർ ജെ അഞ്ജലി.

സമയത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കിയപ്പോ താ ഒരു മണിയാവറായി. 3 മണിക്കൂർ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് അല്ലെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി. ഇത്രയും നേരമായിട്ട് കുറേ വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങള് പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. നമ്മള് 30 വയസ്സിലെ നമ്മുടെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 30 വയസ്സ് എന്നുള്ളതല്ല, നമുക്ക് എന്താഗ്രഹം അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും പ്രായം ഒന്നും നോക്കണ്ട. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട്, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും എങ്കിൽ ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിഗ്രറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ലൈഫില്. നമ്മുടെ ഇഷ്ടങ്ങളും കൂടി കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ എന്ന് തുടങ്ങുന്നു അന്നാണ് നമ്മൾ ശരിക്കും ലൈഫിൽ സക്സസ് ആവുക. ഇങ്ങനൊരു ലൈഫ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടുക ആ ഒരു സമയത്താണ്. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക, സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൂടി ലൈഫിൽ പ്രാധാന്യം കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി. ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീവ് മാഷാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 1 മുതൽ പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുകയാണ്. ക്ലാസ് മുറികളും സ്കൂൾ അങ്കണവും പ്രവേശനോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിയാത്മകവും സജീവവുമായ ഇടപെടലോടുകൂടി പഠന പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ സജ്ജരാക്കാൻ നമുക്ക് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരേ മനസ്സോടെ കഴിയേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായും ലഹരി മുക്ത ക്യാമ്പസ് ആകണം നമ്മുടെ വിദ്യാലയങ്ങൾ. നന്നായി ചിരിക്കാനും നന്നായി കളിക്കാനും നന്നായി പഠിക്കാനും നന്നായി വളരാനും പ്രിയപ്പെട്ട കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

Welcome to your favorite afternoon show. It's time for your lunch break. Take a short break, relax and enjoy some music and fun moments. Yes, you guys are listening to My Radio 90.4 കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ with your favorite RJ നീരജ് ജാനകി here. Yes, ഒരു നീണ്ടവധി കാലത്തിന് ശേഷം മിന്ദു ചൂടൻ വീണ്ടും കളിക്കളത്തേക്ക് ഇറങ്ങാണല്ലേ, വീണ്ടും ക്ലാസ്സിലേക്ക്. അതൊരു പ്രത്യേക സന്തോഷമാണ്. കുറേ നാളായിട്ട് വീട്ടിലൊക്കെ അടിച്ചു പൊളിച്ച് കറങ്ങി നടന്നിട്ട് കഥകളും അതുപോലെ തന്നെ കാണാതിരുന്ന കണ്ട ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന ഒരു സന്തോഷം. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു മൺഡേ കുറച്ച് കളർ ആയിരിക്കുള്ളൂ. പുതിയൊരു തുടക്കവും അതുപോലെ തന്നെ ഈ ഒരു സന്തോഷവും ആവേശമൊക്കെ കീപ്പ് ചെയ്ത് ഇപ്പോഴേ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വേണമെന്ന് വെച്ചാൽ ടോപ്പർ ആയില്ലെങ്കിലും നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ലേ. ഈ ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടും. അല്ലെങ്കിൽ എല്ലാം കൂടി ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ അറിയാലോ എന്താകുന്നു. സോ എന്ന് റിയലൈസ് ചെയ്യുന്നു അന്ന് മുതൽ ഇന്ന് വരെ എന്തായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എപ്പോഴും പറയുന്നത് പോലെ എന്താകണം എന്നാണ്. സോ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു അടിപൊളി തുടക്കം ആശംസിക്കുകയാണ്. ഇനിയിപ്പോ പകുതി ആയെന്നറിയാം, പക്ഷേ നന്നാവണം എന്ന് വെച്ചാൽ ഇത് പാതിരാത്രിയിലും നന്നാകാല്ലേ. സോ ഇപ്പോഴും സമയമുണ്ട്, ആ ഒരു സമയം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. എന്നാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ടോ? ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.4 കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഞാൻ സുരേഷ് ബാബു ആര്യമ്പാടം സർവോദയം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. ഇപ്പോൾ പെരുങ്ങണ്ടൂർ സർവീസ് ഹരണ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ഓരോ അധ്യയന വർഷവും പുതുമ നിറഞ്ഞതാണ്. അറിവിന്റെ നിർമ്മാണം ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വളരേണ്ടതുണ്ട്. അറിവിനെ പ്രയോഗിക്കാനാവുന്ന വിധം സ്വാംശീകരിക്കാൻ അപ്പോഴാണ് നമുക്ക് കഴിയുക. അറിവിനെ ലഹരിയാക്കി മാറ്റി പഠനത്തെ പാൽപായസമാക്കാൻ ഈ അധ്യയന വർഷത്തിൽ എല്ലാവർക്കും കഴിയട്ടെ.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇവരുടെ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടൻ വിത്ത് മീ അർച്ചേ നിരജ് ജാനകി ആണ് ലഞ്ച് ബ്രേക്കിൽ. യെസ്, 2 മാസത്തെ വെക്കേഷൻ തീർന്നല്ലേ. ഈ വെക്കേഷൻ തുടങ്ങി പകുതിയായപ്പോഴേ ഒട്ടുമിക്കവരും ഈ ഒച്ചയും ബഹളവും തല്ലുപിടുത്തൊക്കെ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂള് തുറന്നിരുന്നെങ്കിൽ എന്ന് നമ്മുടെ അമ്മമാര് പറയുന്നത്. ഇപ്പൊ സ്കൂള് തുറന്നപ്പോ ഈ ഒച്ച നേരത്ത് അവരുടെ ആ ഒരു പ്രസൻസ് ഏറ്റവും കൂടുതലും മിസ് ചെയ്യുക അമ്മമാരാണല്ലേ. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മയുടെ എത്ര ശകാരവും തല്ലു കിട്ടിയാലും മാമയെ തന്നെ വിളിച്ച് കരയുന്നതും അമ്മയുടെ അടുത്ത് തന്നെ പരാതിയുമായി ചെല്ലുന്നതും ഈ പരാതി പെട്ടികളൊക്കെ പൊട്ടിക്കുന്നത് അമ്മമാരുടെ അടുത്താണല്ലേ. ആ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ, ആ ഒരു സ്നേഹത്തിന്റെ ആഴെന്ന് പറഞ്ഞാല് നമ്മൾക്കൊന്നും അളക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ ഇന്ന് വരുമ്പോ തന്നെ സ്കൂളിൽ വിട്ട് വരുമ്പോ പറയാനായിട്ട് ഒത്തിരി കഥകൾ കാണും. ഇവിടെയും ഒരുപാട് കഥകളുണ്ട്. അതെന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷമാവല്ലേ. പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ രജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്കൊക്കെ തിരിച്ചു വരുന്ന സമയമാണല്ലേ, കുട്ടികളോടൊപ്പം മുതിർന്നവരും. സോ എന്തായാലും അപ്പൊ പിന്നെ നമ്മൾക്കുള്ള ആ ഒരു ചോദ്യവും ബുക്കിൽ നിന്ന് തന്നെയാവാല്ലേ. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ എന്നുള്ളതാണ്. യെസ്, അപ്പുത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. നമ്മൾക്ക് നോക്കാം ആർക്കാണ് എന്നൊക്കെ. എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുള്ള വടുകൾക്കുള്ള ഒരു സമയം വായിച്ചിട്ടുണ്ട്, വടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷേ രജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജിഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ സ്കൂള് തുറക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് നാല് കൂട്ടുകാരെ കുറിച്ച് ഓർമ്മ വന്നത്. ഈ നാല് പേരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയും ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇതുപോലൊരു ഫ്രണ്ട് സർക്കിൾ നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. യെസ്, ഞാൻ പറഞ്ഞു വന്നത് മഹാദേവൻ, ഗോവിന്ദകുട്ടി, അപ്പുകുട്ടൻ, തോമസ് കുട്ടി എന്നീ നാല് സുഹൃത്തുക്കളെ കുറിച്ചാണ്. ഇതിപ്പോ പറഞ്ഞു വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, കവി എന്താ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ. അതിൽ ഇവർ നാലുപേരും ഒരു ഗോസ്റ്റ് ഹൗസിൽ പോകുന്ന ഒരു സിനിമയെ കുറിച്ചാണ്. യെസ്, ലാൽ തിരകഥ എഴുതി സംവിധാനം ചെയ്ത 2010 പുറത്തിറങ്ങിയ ഒരു ഹൊറർ കോമഡി ചിത്രമായ ഇൻ ഗോസ്റ്റ് ഹൗസ് സീൻ എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഇത് ഇൻ ഹരിഹര നഗർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ 3rd ഭാഗമാണ് അല്ലേ. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും പറയാനായിട്ടുണ്ടാവും. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആ സൗഹൃദങ്ങളെ കുറിച്ചിട്ടാണ്. എന്തായാലും ആ ഒരു കഥയിലേക്കൊക്കെ വരുന്നതിന് മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നുണ്ടോ? പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട. ലഞ്ച് ബ്രേക്കിൽ അർഷ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

നമസ്കാരം. ഞാൻ വടക്കേപ്പാട് രാജീവ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും സെക്ഷൻ ഓഫീസറായി വിരമിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ ഓരോ നിമിഷവും ഏറ്റവും മികച്ച നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജിഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഇൻ ഹരിഹര നഗർ എന്ന 1990 പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം 2009 ടു ഹരിഹര നഗർ പ്രദർശനത്തിനെത്തിരുന്നു. അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങളെ പോലെ തന്നെ ഈ ഒരു ചിത്രവും ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു അല്ലേ. അതുപോലെ പതിവ് പോലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ എന്നിവരാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഒരു ക്യാരക്ടറിന്റെ ഓരോ ക്യാരക്ടറിന്റെ പേര് പോലും നമ്മൾക്ക് എല്ലാവർക്കും ഇന്നും വളരെ സുപരിചിതമാണ് അല്ലെ. മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുകുട്ടനും തോമസ് കുട്ടിയും, അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വരെ നമ്മൾ പറയാറുണ്ട്. അതെന്താണ് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതായാലും ഈ ഒരു മൂവിയിലേക്ക് വരാൻ അതിന് മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജിഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം പ്രിൻസിപ്പൽ അനിത എമ്മയാണ്. വീണ്ടും ഒരു സ്കൂൾ വർഷം June 2 ആരംഭിക്കുകയാണ്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടിയെത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന പ്രിയ വിദ്യാർത്ഥികൾക്കും സ്നേഹാശംസകൾ നേരുന്നു. ഒപ്പം മരുന്നെന്ന ലഹരിയോട് നോ പറയൂ, പഠനമെന്ന ലഹരിയെ ചേർത്ത് പിടിക്കൂ. ആശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ നിരാജനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇൻ ഗോസ്റ്റ് ഹൗസ് എന്ന ഒരു സിനിമയിലേക്ക് വരുമ്പോ തോമസുകുട്ടി ഒരു പഴയ ബംഗ്ലാവ് വാങ്ങി അത് റിസോർട്ടാക്കി മാറ്റാൻ അവൻ തീരുമാനിക്കുകയാണ്. ആ ഒരു വീട്ടില് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ആത്മാവുണ്ടെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആരും അങ്ങനെ താമസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പൊ തോമസുകുട്ടി എന്ത് ചെയ്യും, തന്റെ സുഹൃത്തുക്കളായ മഹാദേവൻ, ഗോവിന്ദൻകുട്ടി, അപ്പുകുട്ടൻ എന്നിവരെ വിളിച്ച് അവളെ താമസിക്കുകയാണ്. എന്ന പുറമേ ഭയങ്കര ധൈര്യശൈലി നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര പേടിയാണല്ലേ. പക്ഷെ അവരെല്ലാവരും ആ ഒരു പേടിയെല്ലാം അതിജീവിക്കുന്നുണ്ട്. സത്യങ്ങൾ അറിയാനായിട്ടുള്ള അവരുടെ ആ ഒരു അന്വേഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുകയാണല്ലേ. അതുപോലെ തന്നെ സിനിമയിലെ ട്വിസ്റ്റ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുള്ള വടകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടി ട്വിസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ബ്യൂട്ടിഫുള്ള വടകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്ര രാജശാനകി ആടുകളുടെ കൂടിയുള്ള

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷി നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇൻകാസ്റ്റ് ഹൗസ് എന്ന ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് ഭാഗമൊക്കെ വരുമ്പോൾ എല്ലാം കലങ്ങി തെളിയാണല്ലേ. കാരണം ഇത്ര നാള് നമ്മൾ പ്രീതവും പൂതവും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതൊന്നും അല്ല, അതിന്റെ പിന്നിൽ കുറച്ച് മനുഷ്യരുണ്ട് എന്ന് പറയുന്നു. ലാസ്റ്റ് സിനിമയില് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്ന് പറയും പോലെയാണല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഹൊറർ കോമഡി സിനിമയാണ്. പേടിയും തമാശയും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എല്ലാവരും കൂടി കൂടുമ്പോ ഫ്രണ്ട്സ് ആയാലും കസിൻ ആയാലും നമുക്കൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു കോമഡി സിനിമയാണ്. ഇത് കാണാത്ത റേറ്റ് അധികം അങ്ങനെ ആരും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് തൽക്കാലം ഒരു ഇടവേള കൊടുക്കാണ്. കാരണം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. സോ എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

സിനിമ കാണാൻ പ്രേക്ഷകർക്ക് ഒറ്റൊരു കാര്യമേ ഉള്ളൂ, എന്റർടൈൻമെന്റ്. ആ ഒരു എന്റർടൈൻമെന്റ് ഔട്ട് ആൻഡ് ഔട്ട് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഏതാണ് എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതോ മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആക്ഷൻ കിങ് അർജുൻ സർജ് നായകനാകുന്ന ബ്ലാസ്റ്റ് എന്ന സിനിമയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. സിനിമയുടെ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്ന കിടിലൻ ബ്ലാസ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമ. ഇടിപ്പടങ്ങളുടെ ആരാധകർക്ക് ആഘോഷിച്ച് ആർമാദിക്കാൻ കഴിയുന്ന തരത്തിലാണ് കിടലൻ ഫൈറ്റുകളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ. ഒരു ഫൺ ചിത്രമാണ്. ചായക്കടയിലടി, വീട്ടിലടി, ഗോഡൌണിലടി, കാറിലടി, ആശുപത്രിയിലടി, അങ്ങനെ വിസിലടിച്ച് ആഘോഷത്തോടെ കാണാൻ ഒരു ലോഡിടികൾ നിറഞ്ഞ ഫൺ ഫാമിലി ആക്ഷൻ സിനിമയാണ് ബ്ലാസ്റ്റ്. സിനിമയുടെ നെടുംതൂൺ അർജുൻ സർജ് അവതരിപ്പിച്ച കരാട്ടെ മാസ്റ്റർ രാജരാമനാണ്. ആരുടെക്കെയോ ഇടെ കാണുന്നുണ്ട് എന്നതിന്റെ സൂചന നമ്മളെ ട്രെയിലറിൽ തന്നെ സംവിധായകൻ സുഭാഷ് കെ രാജ് തരുന്നുണ്ട്. എന്നാൽ ട്രെയിലറിൽ തന്നെ വെറും ഒരു സൂചന മാത്രം, ഒന്നൊന്നര പരിപാടിയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അർജുൻ സർജയ്ക്കൊപ്പം ഇടി പൂരം തീർക്കുന്ന മലയാളികൾക്ക് സുപരിചിതമായ രണ്ട് നായകന്മാർ കൂടിയുണ്ട്. അഭിരാമിയും സർവമായയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ പ്രീതി മുകുന്ദനും. അതുപോലെ തന്നെ ഇരുവരും ചേർന്ന ഫൈറ്റ് സീനുകളൊക്കെ പറയാനാണെങ്കിൽ സിനിമയിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. എന്നാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ള

ഹായ്, ഞാൻ ദേവിദാസ് രാജാറാം, ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഡിജിറ്റൽ മീഡിയ പ്രൊഫസറാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പുത്തൻ അറിവ്

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഇടിപ്പടത്തെ കുറിച്ചാണല്ലേ, ബ്ലാസ്റ്റ് എന്ന സിനിമയെ കുറിച്ച്. കഥയിലേക്ക് വരുമ്പോൾ വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ കുടുംബം അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണല്ലേ സിനിമയുടെ പ്രമേയം. ചില മറ്റ് പ്ലോട്ടുകളും സമാന്തരമായി നടക്കുന്ന സംഭവങ്ങളെ രസകരമാക്കിയിട്ട് തന്നെ കരാട്ടെ മാസ്റ്ററുടെ കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് തിരക്കഥാകൃത്ത്. ആക്ഷൻ കിങ് അർജുന്റെ സ്വാഗം സ്റ്റൈലും മസലായി തന്നെ ഈ ഒരു സിനിമയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് തുല്യ പ്രധാനത്തോടെ വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന അബ്രാമിയെയും പ്രീതിയെയും വളരെ കൺവിൻസിംഗ് ആയാണ് ഇരുവരും സ്ക്രീനിൽ നിറയുന്നത്. ടഫായ സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തമിഴ് സിനിമയിലെ പുതിയ താരോദയമായ പ്രദീപ് രംഗനാഥന്റെ ലവ് സ്റ്റുഡിയോയിൽ സംവിധാന സഹായി ചലച്ചിത്ര ലോകത്തിലെത്തിയ സുഭാഷ് കെ രാജ് തന്റെ അരങ്ങേറ്റ ചിത്രം ഗംഭീരമാക്കിയില്ലേ. ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കട്ട ഡാർക്ക് തീമിൽ അധോലോകത്തിന്റെ ഫ്രെയിമിലേക്ക് കഥ പറച്ചിൽ മാറ്റുന്ന ആ ഒരു സ്റ്റൈലൊക്കെ മാറ്റി ഈ ഒരു സിനിമയിൽ പുതിയതായിട്ടുള്ള ഒരു പുതുമ തമിഴ് കാണാനായിട്ട് സാധിക്കും. എന്തായാലും സിനിമയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഞാൻ എ പ്രസാദ്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതിയ കാലത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പഠനം ഒരു വിസ്മയാനുഭവമാക്കി മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ ആശംസകൾ നേരുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യെസ് വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരഞ്ജ ചോരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ബ്ലാസ്റ്റർ മൂവിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പുതുമകൾ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു ജോർജ് കുട്ടി ഫീൽ അടിക്കാനുള്ള വകയുണ്ട്. എന്നാൽ സിനിമ അതിലുടക്കി നിൽക്കുന്നില്ല എന്നാണ് ആശ്വാസം. ബ്ലാസ്റ്ററിനെ കൂടുതൽ ആവേശകരമാക്കുന്നത് BGM ഒക്കെ കൂടിയാകുമ്പോഴാണ്. നമുക്കൊരു റൊമാൻസിഫിക്കേഷൻ ആണ് ആ ഒരു സിനിമ കാണാറായിട്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ജോൺ കോക്കനും അർജുൻ ചിദംബരവുമാണ് വില്ലൻ വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത് ഈ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ സിനിമയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ മനോഹരമായ ഒരു ഗാനവും ചുരുക്കത്തിൽ കുടുംബത്തിനൊപ്പം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടിപടമാണ് ബ്ലാസ്റ്റ്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ ആ ഒരു സമ്മാനത്തിന്റെ കാര്യം മറന്നുപോയതാണോ, അതോ ആ ഒരു ചോദ്യം മിസ്സായതാണോ? മിസ്സായതാണെങ്കിൽ ആ ഒരു ചോദ്യം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870809 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072870709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ബ്യൂട്ടിഫുൾ ആയുള്ള വാർഡുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരാജ് ചാനക്കി ാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സമയം ഏതാണ്ട് 4 മണി അവർ ആയിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ ദ ബാക്ക് ടു ട്രാക്ക്. 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചിരുന്ന സമയം. അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ ആയിട്ട് അമ്മമാരൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അതുപോലെ സ്കൂളിലെ ആദ്യ നാളിലെ വിശേഷങ്ങളും പറയാനുള്ള ഒരു ആവേശത്തിലായിരിക്കുള്ളൂ കുട്ടികൾ. ഇന്ന് പിന്നെ പറയാനായിട്ട് ഒരുപാട് കഥകൾ കാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ പറയാനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ോട് ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം അതൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പൊ പിന്നെ പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എൻജോയ് എവ്രി ലിറ്റിൽ മൊമെന്റ്സ്. ഇന്നുള്ളതാണ് നാളത്തേക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയത് തിരിച്ചു കിട്ടണം എന്നില്ല. സോ എൻജോയ് ചെയ്യുക ലൈഫ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരഞ്ജ് ഷാനകി സൈനിങ് off now.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ബിന്ദു KP, പ്രധാനാധ്യാപിക, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, തൃശൂർ. June 1 ഒരു പുതിയ അക്കാദമിക വർഷം ആരംഭിക്കുന്നു. വിദ്യാലയത്തിൽ അറിവ് തേടിയെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പുതുവർഷം എല്ലാ ആശംസകളും നേരുന്നു. അറിവിന്റെ പുതിയ ചക്രവാള സീമകളിലെത്താൻ നിങ്ങളേവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, സമൂഹത്തിന്റെ, നാടിന്റെ പൊന്നോമനകളായി നിങ്ങൾ വളരട്ടെ. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നാട് അറിയപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല എന്ന ആശംസയോടുകൂടി വിട പറയട്ടെ. നന്ദി, നമസ്കാരം.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഹേന, ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെല്ലാവരും ആവേശപൂർവ്വം സ്കൂളിലേക്ക് എത്തി പുതിയ അറിവിന്റെ പുതിയ ലോകങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: നമസ്കാരം, ഞാൻ രോഹിത് നന്ദകുമാർ, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. ഈ വർഷം സ്കൂളിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന എന്റെ പ്രിയ കുരുന്നുകൾക്കും അതുപോലെ അവധിക്കാലത്തിന് ശേഷം ഒരു പക്ഷെ ഒരു ഇത്തിരി മടിയോടുകൂടി തിരിച്ചു വരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു നല്ല സ്കൂൾ വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ മഴക്കാലത്ത് ഒരുവിധത്തിലുള്ള അപകടത്തിലും പെടാതെ എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സ്കൂൾ വർഷം ആശംസിക്കുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ ലിസി ജോസഫ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, PHSC വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹാശംസകൾ നേരുന്നു. ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമിക്കുന്നതോടൊപ്പം നല്ല സൗഹൃദങ്ങൾ, നല്ല ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും വിദ്യാഭ്യാസത്തിലൂടെ നല്ല വ്യക്തികളായി മാറുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീവ് മാഷാണ്. നമുക്കെല്ലാവർക്കും അറിയാം, June 1 മുതൽ പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുകയാണ്. ക്ലാസ് മുറികളും സ്കൂൾ അങ്കണവും പ്രവേശനോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിയാത്മകവും സജീവവുമായ ഇടപെടലോടുകൂടി പഠന പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ സജ്ജരാക്കാൻ നമുക്ക് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരേ മനസ്സോടെ കഴിയേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായും ലഹരി മുക്ത ക്യാമ്പസ് ആകണം നമ്മുടെ വിദ്യാലയങ്ങൾ. നന്നായി ചിരിക്കാനും നന്നായി കളിക്കാനും നന്നായി പഠിക്കാനും നന്നായി വളരാനും പ്രിയപ്പെട്ട കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡി എസ് മനു, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം, തൃശൂർ മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ. 2026 അധ്യയന വർഷത്തിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി ജീവിതം നല്ല ഓർമ്മകളും നേട്ടങ്ങളും അനുഭവങ്ങളും നിറഞ്ഞതാകട്ടെ. പഠനത്തിലും ജീവിതത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.

0: ഞാൻ സുരേഷ് ബാബു ആര്യമ്പാടം സർവോദയം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. ഇപ്പോൾ പെരുങ്ങണ്ടൂർ സർവീസഹരണ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ഓരോ അധ്യയന വർഷവും പുതുമ നിറഞ്ഞതാണ്. അറിവിന്റെ നിർമ്മാണം ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വളരേണ്ടതുണ്ട്. അറിവിനെ പ്രയോഗിക്കാനാവുന്ന വിധം സ്വാംശീകരിക്കാൻ അപ്പോഴാണ് നമുക്ക് കഴിയുക. അറിവിനെ ലഹരിയാക്കി മാറ്റി പഠനത്തെ പാൽപായസമാക്കാൻ ഈ അധ്യയന വർഷത്തിൽ എല്ലാവർക്കും കഴിയട്ടെ.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിജി ജസ്റ്റിൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ. ജൂൺ 1st പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ വളർത്തുവാനും ഈ വർഷം വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയകരവും സന്തോഷകരവുമായ ഒരു പഠന വർഷം ആശംസിക്കുന്നു.

നമസ്കാരം. ഞാൻ വടക്കേപ്പാട്ട് രാജീവ്. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും സെക്ഷൻ ഓഫീസറായി വിരമിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ ഓരോ നിമിഷവും ഏറ്റവും മികച്ച നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പയങ്കഞ്ഞി ചോദിച്ച നേരം പക്കഞ്ഞി വിളമ്പളൻ്റെ പയമുണ്ടരുന്നൊരു നേരം പൊന്നാട നീട്ടണ്ടംബ്ര എൻ്റെ പൊന്നംബ്ര.
2: ഞാൻ തമ്പുരാൻ അല്ലേ?
3: പൊലിയോ പൊലി പൂക്കില നാ

ഞാൻ രാജൻ ജെ പല്ലൻ, തൃശൂർ എം എൽ എ ആണ്. പ്രിയ വിദ്യാർത്ഥികളെ, അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും സജീവമാവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു.

നമസ്കാരം, ഞാൻ കെ വി രാമജയൻ, കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ അധ്യയന വർഷത്തിൽ ഓരോ കുട്ടിയുടെയും ലഹരിയാകട്ടെ അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.